നമസ്കാരം, ഞാൻ കാഞ്ചന. റേഡിയോ കൊച്ചി 90 FM-ൻ്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കുറേ നല്ല അനുഭവങ്ങളും ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളും കലാപ്രബോധിനി എന്ന പരിപാടിയിലൂടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുള്ള അവസരം ഒരുക്കി തന്ന റേഡിയോ കൊച്ചി 90 FM-നോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെയും കലാമൂല്യമുള്ള കഴിവുകൾ റേഡിയോ കൊച്ചി 90 FM-ലൂടെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാവുന്നതാണ്. അതിനായി റേഡിയോ കൊച്ചി 90 FM-മായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238-81-07-55. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം, 6238-81-07-55.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
2: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല.

പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുണിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: അമ്മ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

0: മരായിട്ട് കുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ വിളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട് അതാ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ചുറ്റുമുള്ള ഓരോന്ന് കാണുമ്പോൾ കൂട്ടുകാർക്ക് സംശയങ്ങൾ തോന്നാറുണ്ടോ?
1: എനിക്ക് തോന്നാറുണ്ട്.
0: എന്ന സംശയങ്ങൾ ഞാൻ നന്ദുവിനോടാ ചോദിക്കുക. നന്ദു കൃത്യമായി ഉത്തരവും പറയും.
1: ഇതുപോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂടെ കൂടിക്കോ.
0: സമയം ഞാൻ പറയാം. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണിക്കും ബാലയുടെ ലോകം, അതായത് എന്റെ ലോകം. അപ്പൊ കേൾക്കാൻ മറക്കല്ലേ ബാലയുടെ ലോകം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു.

0: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
1: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
2: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
1: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ടി ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം, ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ കൃഷ്ണാഞ്ജലി. ഇന്ന് നമ്മൾ ഈ സൗഖ്യ പരിപാടിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം മൈഗ്രെയിനെ കുറിച്ചാണ്. മൈഗ്രെയിൻ പൊതുവെ എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിനായി നമ്മളോടൊപ്പം റേഡിയോ കൊച്ചിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ JSS ദേവാണ്, മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്റർ, കേരള ആയുർവേദ ലിമിറ്റഡ്. ഡോക്ടർ നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ മൈഗ്രെയിനെ കുറിച്ച് സംസാരിക്കാവോ?
1: മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇപ്പോൾ മൈഗ്രെയിനിന് നമുക്ക് മലയാളത്തിലും പേരുകളുണ്ട്. ആയുർവേദത്തിൽ നമ്മൾ പറയുന്ന അർത്ഥാവ ഭേദകം എന്നാണ് മൈഗ്രെയിനെ പറ്റി പറയുന്നത്. അതായത് ഒരു സൈഡ് മാത്രം വേദനിക്കുന്നു തലയുടെ എന്നുള്ള മീനിങ്ങിലാണ് മൈഗ്രെയിൻ ഈ പേര് വന്നിരിക്കുന്നത്. അതേ സെയിം കണ്ടീഷൻ തന്നെയാണ്, നമ്മുടെ തലയുടെ ഒരു സൈഡ് മാത്രം വേദനിക്കുകയും നിശ്ചിത സമയത്തേക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഈ വേദന നല്ലോണം തുടരും. ഈ സമയത്ത് പേഷ്യൻറ്റിന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, സാധാരണ തലവേദനയെ അപേക്ഷിച്ചിട്ട് പല ടൈപ്പ് ഓഫ് ബുദ്ധിമുട്ടുകളും വരുന്നു. ഈ പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ ഇത് മാറിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് മൈഗ്രെയിൻ എന്ന കണ്ടീഷൻ്റെ ഒരു ബ്രീഫ്.
0: സാധാരണ തലവേദനയും ഈ മൈഗ്രെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: ഇപ്പം നമുക്കറിയാം, സാധാരണ ഒരു തലവേദന വരുമ്പോൾ ഒരു സൈഡായിട്ടല്ലോ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് തലവേദനിക്കുന്നു. അപ്പോഴേക്കും നമ്മൾ എന്താ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾ റെമഡീസ് ചെയ്യുമ്പോൾ അതപ്പം തന്നെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും പതുക്കെ മാറുന്നു. പക്ഷെ മൈഗ്രെയിനിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ചില ട്രിഗേഴ്സ് വരുമ്പോൾ ഇത് പെട്ടെന്ന് കൂടുന്നു. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന സിവിയാരിറ്റിയിലോട്ട് ഇത് മാറുന്നു. അതായത് നമുക്ക് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുകയോ അല്ലെങ്കിൽ സ്റ്റെയർ കയറുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി പോലും നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നും. അത് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പെയിൻ കൂടുന്നത് പോലെ തോന്നും. ഇതൊരു മിനിമം 2 ദിവസം വരെ ഇത് നീണ്ടു പോവാം, ഏതാ മൈഗ്രെയിൻ. അപ്പൊ അത്രയും ലെന്തുള്ള ഒരു എപ്പിസോഡിക് ആയിട്ട് വരുന്ന തലവേദനയാണ്. സാധാരണ തലവേദനയിൽ കാണാത്ത പല ലക്ഷണങ്ങളും നമുക്ക് ഇതിന്റെ അനുബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഈ നോസിയ, അതായത് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തികട്ടുക, ഛർദ്ദിക്കുക, പിന്നെ ലൈറ്റിനോടുള്ള ഒരു അസഹിഷ്ണുത, ഭയങ്കരമായിട്ട് നമുക്ക് ലൈറ്റ് കാണുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, സൗണ്ട് കാണുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, സ്മെൽസ് കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവും. എപ്പോഴും മൈഗ്രെയിൻ വരുന്ന ഒരു പേഷ്യൻറ്റ് പ്രിഫർ ചെയ്യുക സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് മുറിയായിരിക്കും. അവിടെ നമ്മൾ കുറച്ച് നേരം കിടന്ന് പെയിൻ കില്ലേഴ്സ് എടുത്ത് ആ എപ്പിസോഡിനെ മാറ്റുകയാണ് പൊതുവെ നോർമലി നമ്മൾ മൈഗ്രെയിനിൽ പേഷ്യൻസും ചെയ്യുക. കോമൺ ആൾക്കാരുടെ അറിവിലും അതാണ് കൂടുതൽ ചെയ്യുന്നത്.
0: ഇപ്പം മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണ്?
1: മൈഗ്രെയിൻ ഉണ്ടാവാൻ മെയിൻ കാരണം മോഡേൺ സയൻസ് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ്. കുറെ ട്രിഗേഴ്സ് ആണ് എസ്പെഷ്യലി എൻലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന സാധനം വരുമ്പോൾ, ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഫാമിലിയൽ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ അത് മിമിക് ചെയ്ത് നമുക്ക് മൈഗ്രെയിൻ വരാം എന്നുള്ള രീതിയിൽ. ഇപ്പം അച്ഛൻ

0: അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല. ഇപ്പൊ ആയുർവേദത്തിൽ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തുകൊണ്ട് ഈ ജനറ്റിക് ഫാക്ടർ വരുന്നു എന്നുള്ള രീതിയിലാണ് ആയുർവേദം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ തലവേ ഇതിന്റെ നിദാനം, അതായത് ഇതിന്റെ കോസിറ്റീവ് ഫാക്ടേഴ്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ ആയുർവേദം പറയുന്ന വൺ ഓഫ് ഇങ്ങനെ കുറേ ചെറിയ ചെറിയ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ബ്യൂട്ടിഫുള്ളി എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഉഷ്ണാഭി തപ്തസ്യ ജലപ്രവേശാദ എന്നാണ്. അതായത് നമ്മൾ പുറത്ത് ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് വന്നിട്ട് കുളിക്കുക അല്ലെങ്കിൽ ജലത്തിലോട്ട് പ്രവേശിക്കുക, അങ്ങനെ ആ ഒരു എന്താ ടെമ്പറേച്ചർ ഡിഫറൻസ് സഡൻ ഉണ്ടാക്കുക. ഇതൊരു ശീലമായിട്ട് ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ അമ്മ ചെയ്യുന്നത് നമ്മുടെ അച്ഛൻ ചെയ്യുന്നത് ഇങ്ങനെ പുറത്ത് പോയിട്ട് പെട്ടെന്ന് വന്ന് കുളിക്കുന്നത് കണ്ടിട്ട് നമ്മളും അത് ശീലിക്കുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്ന അതേ ശീലങ്ങൾ നമ്മൾ കോപ്പി അടിച്ച് നമ്മൾ മിമിക് ചെയ്ത് ചെയ്യുമ്പോൾ ഈ മൈഗ്രെയിൻ ജനറ്റിക് ആയിട്ട് നമുക്കും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ആണ് ശരിക്കും മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുക.
1: ഡോക്ടർ, ഈ ലൈറ്റ് അടിക്കുമ്പം അതുപോലെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുമ്പം അതുപോലെ ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പം ആളുകൾക്ക് ഈ മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്, അതെന്തുകൊണ്ടാണ്?
0: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻ കാരണം ഓവർ സെൻസിറ്റീവ് ആവുകയാണ് ചെയ്യുക. ചെറിയ ചെറിയ ട്രിഗേഴ്സ് പോലും നമ്മുടെ ബ്രെയിനിന് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നി ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലിസ്റ്റിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മൈഗ്രെയിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് വന്ന ഒരു പേഷ്യൻറ്റിന് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കാരണം ട്രിഗർ വരുന്നുണ്ട്. അത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും ഒരു പരിധിവരെ. അതാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു ജേണൽ പോലെ കീപ്പ് ചെയ്യാൻ പറയും, ഒരു ഡയറി. അപ്പോൾ അതിൽ നോട്ട് ചെയ്യുക, ഇപ്പം എനിക്കൊരു എപ്പിസോഡ് വരികയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഫാക്ടേഴ്സ്. മോസ്റ്റ്ലി എല്ലാവർക്കും സ്ട്രെസ് അടിക്കുമ്പോൾ ഇമോഷണൽ സ്ട്രെസ്, നമുക്ക് ഇപ്പോൾ വർക്കിലെ സ്ട്രെസ് തന്നെ വേണമെന്നില്ല, ഇമോഷണലി ഉള്ള സ്ട്രെസ് ആയിക്കോട്ടെ, അതേപോലെ ഈ സ്ട്രോങ് സെൻസ് ഓഫ് സ്മെൽ, ചില ഫുഡുകൾ കഴിക്കണം എന്നില്ല അതിൻ്റെ സ്മെൽ, ഇപ്പോൾ ചോക്ലേറ്റ് കോഫി പോലത്തെ ഉള്ള ഫുഡുകളുടെ സ്മെൽ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ട്രിഗർ ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാണ് വൺ ഓഫ് ദ മേജർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പ്.
1: അപ്പം നമുക്കതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്?
0: യൂഷ്വലി പേഷ്യൻസിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം ഒരു റിപ്പീറ്റഡ് പാറ്റേൺസ് ഇതിൽ കാണും. കഴിഞ്ഞ മാസം വന്ന അതേ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇപ്രാവശ്യം ഫോളോ ചെയ്യുക. പ്രത്യേകിച്ച് ഈ സ്ത്രീകളിൽ അവർക്ക് കറക്റ്റ് പീരീഡ്സിന് മുമ്പ് നന്നായിട്ട് ഇത് അനുഭവം, അപ്പോൾ അവർക്കറിയാം പീരീഡ്സിന് മുമ്പ് എനിക്ക് നല്ല തലവേദനയാണ് അല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ആദ്യം പറയുന്നത് തന്നെ. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ചില ഫാക്ടേഴ്സ്, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെർഫ്യൂം, ആ സ്മെല്ല് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അത് മണപ്പിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര തലവേദന വരുന്നു, അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ സ്വയമായിട്ടേ നമുക്കത് കൂടുതൽ കണക്റ്റ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഡയറി കീപ്പ് ചെയ്യാനും പറയുന്നത്, ട്രിഗറിങ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് മോഡലിന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആയുർവേദത്തിൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആയുർവേദത്തിൽ നമുക്ക് പറയുന്നുണ്ട്.
1: ആ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാമോ?
0: ഇപ്പോൾ മോഡേണിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവായിട്ടുള്ള മെഡിസിൻസും പെയിൻ കില്ലേഴ്സും ആണ് മോഡേണിലുള്ളത് ഈ ട്രിഗറിങ് ഒഴിവാക്കാനുമുള്ള. പക്ഷേ ഇത് നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ തന്നെ ശീലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ കാം ഡൗൺ ചെയ്യാനും ഈ സ്ട്രെസ്സിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും ഒക്കെ ആയുർവേദ തെറാപ്പീസ് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ശിരോധാര, നസ്യം. ശിരോധാര എന്ന് പറഞ്ഞാൽ തലയിൽ നമ്മൾ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഒരു എണ്ണ അല്ലെങ്കിൽ ലിക്വിഡ് പോർ ചെയ്യുന്നതിനെയാണ് ശിരോധാര എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിനിനെയും ഈ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനൊക്കെ കൊടുക്കുന്നതാണ്, സ്ട്രെസ് റിലീവിങ് ആയിട്ടും പിന്നെ നമ്മുടെ ബോഡിയുടെ ഇതേപോലത്തെ ഉള്ള ഇൻഫ്ലമേഷൻസ്, അതായത് ന്യൂറോളജിക്കൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ശിരോധാര. ഇതിൻ്റെ പുറമേ തന്നെ പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്ന പേഷ്യൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ മെഡിസിൻസും ഉണ്ട്. നമുക്ക് ആയുർവേദത്തിലുള്ള ക്ലാസിക്കൽ മെഡിക്കേഷൻസും ഇതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ആയുർവേദത്തിൽ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ റൂട്ട് കോസ്, എന്തുകൊണ്ട് ബോഡി ഇങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ മറികടക്കാനാണ് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ റോഡിലൊരു ബ്ലോക്ക് ഉണ്ട്, ഒരു ലോറി കടന്നിട്ടായിരിക്കും ആ ബ്ലോക്ക് വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ചിലപ്പം നമ്മൾ പലരും ചെയ്യുന്ന എന്താ, എമർജൻസി ആയിട്ട് ലോറി അവിടെ മാറ്റാനല്ല, ഈ ഉള്ള വണ്ടികൾ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ട് ആ ട്രാഫിക് ഒഴിവാക്കാനായിരിക്കും നോക്കുക. അപ്പം അങ്ങനെയുള്ള മാനേജ്മെൻറ്റാണ് മോഡേൺ മെഡിസിൻ നോക്കുന്നത്. പക്ഷെ ആയുർവേദം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലോറി മാറ്റിയിട്ട് ആ റോഡും ക്ലിയറാക്കി ആ ബ്ലോക്കും ക്ലിയറാക്കി ഇനി അത് വരാതിരിക്കാൻ ഉള്ള രീതിയിലായിരിക്കും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് ആയുർവേദം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ട്രീറ്റ്മെൻറ്സും നമ്മുടെ വയറ്, ദഹനം, നമ്മുടെ ശോധന ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്സ് വരുന്നത്. കാരണം ആയുർവേദത്തിലും ഇപ്പോൾ മോഡേൺ സയൻസിൻ്റെ ലേറ്റസ്റ്റ് റിസർച്ച് പ്രകാരം എല്ലാ ഡിസീസുകളും നമുക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ദഹനശക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയാലും ആദ്യം നമ്മൾ ഈ അഗ്നി നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ നമ്മുടെ ദഹനശക്തിയൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ്

0: ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് നിശ്ചയിക്കുക. പിന്നെ ആയുർവേദത്തിലെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലൈസ്ഡ് കെയർ ആണ്. ഇപ്പോൾ ഞാൻ മൈഗ്രെയിൻ ആയിട്ട് പോകുമ്പം തരുന്ന മെഡിസിൻ ആയിരിക്കില്ല ചിലപ്പോൾ കൃഷ്ണാഞ്ജലിക്ക് തരുന്നത്. അപ്പോൾ അവിടെ ആ ഡിഫറൻസ് ഉണ്ട്. കാരണം കൃഷ്ണാഞ്ജലിയുടെ പ്രോബ്ലം എന്താണ്, ഇപ്പം ഉറക്കക്കുറവാണ്, ഇപ്പം രണ്ടുപേർക്കും ഉറക്കക്കുറവാണെങ്കിലും എനിക്കുള്ള മരുന്നായിരിക്കില്ല കൃഷ്ണാഞ്ജലിക്ക് തരുന്നത്. കാരണം കൃഷ്ണാഞ്ജലിയുടെ ഫാക്ടേഴ്സും കൃഷ്ണാഞ്ജലിയുടെ ബോഡിയും എൻ്റെ ബോഡിയൊക്കെ ഡിഫറൻ്റ് ആണ്. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളതും എങ്ങനെ ഈ ഡിസീസ് വന്നു എന്നുള്ളതും ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പം തെറാപ്പീസ് ചെയ്യുമായിരിക്കും എനിക്കും കൃഷ്ണാഞ്ജലിക്കും ശിരോധാര ചെയ്യും. പക്ഷേ പറയുന്ന കാര്യങ്ങൾ, ഉള്ളിലേക്ക് കഴിക്കുന്ന മെഡിസിൻസ്, ഇതെല്ലാത്തിലും മൈനർ ഡിഫറൻസസ് കാണും, ഡോസേജസിൽ വ്യത്യാസം കാണും. അങ്ങനെ ഭയങ്കര പേഴ്സണലൈസ്ഡ് കെയർ നമുക്ക് നന്നായിട്ട് തരാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു ജനറൽ ഡോക്ടറിനെ കാണുന്നതിനെക്കാട്ടിലും ആയുർവേദത്തിൽ തന്നെ മൈഗ്രെയിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ശാലാക്യതന്ത്ര ENT ആൻഡ് ഐ ഡിസോർഡേഴ്സിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഈ കണ്ടീഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഡോക്ടേഴ്സും ഉണ്ട്.
1: പിന്നെ സ്ത്രീകളിൽ കൂടുതലായി മൈഗ്രെയിൻ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ?
0: ഈ സ്ത്രീകളിൽ പ്രധാനമായിട്ടും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് പുരുഷന്മാരെക്കാട്ടിലും കൂടുതലാണല്ലോ. അതായത് മാസമുറ മെൻസുറേഷൻ ഉണ്ട്, പ്രഗ്നൻസി വരാം, മെനോപോസ് വരാം, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൂടുതലായിട്ടും കാണപ്പെടും. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ് അവർക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പേഷ്യൻസും ആദ്യം വന്നിട്ട് പറയുക പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുമ്പ് മൈഗ്രെയിൻ വരാറുണ്ട്. ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ ഇത് ട്രിഗർ ചെയ്തിട്ട് മൈഗ്രെയിൻ അടിക്കുന്നതാണ് അവർക്ക്. അപ്പോൾ അതിനും നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ ഈ ആർത്തവം സ്മൂത്താക്കാനും ആ സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാനും ഒക്കെ ആയുർവേദത്തിൽ നല്ലതായിട്ടുള്ള ചികിത്സകളുണ്ട്.
1: ഈ മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നതും മൈഗ്രെയിൻ ഉണ്ടാവാൻ പലപ്പോഴും കാരണമാവാറുണ്ട്.
0: അതെ അതെ, മെന്റൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റൽ സ്ട്രെസ്സും അതിനനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ വരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഉറക്കം. അപ്പോൾ ഈ ഉറക്കം നമ്മൾ പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പല കാസ്കേഡ് ഓഫ് ഡിസീസുകളിൽ ഒന്ന് മാത്രമാണ് മൈഗ്രെയിൻ. അത് ഈ ചിലപ്പം ജനറ്റിക് ഫാക്ടേഴ്സും, നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി ഈ ജനറ്റിക് ഫാക്ടേഴ്സ് കാരണം ഇച്ചിരി വീക്കായിട്ടിരിക്കുമ്പോൾ ഈ സ്ട്രെസ്, സ്ട്രെസ്സിൻ്റെ ആദ്യത്തെ വൺ ഓഫ് ദ കോമൺ സിംപ്റ്റം ആണല്ലോ ഉറക്കം നഷ്ടപ്പെടുക, തലയിലെ വേദന, അല്ലെങ്കിൽ കഴുത്തിൻ്റെ മസിൽസിൻ്റെ പിരിമുറുക്കം, ഇതൊക്കെ കാരണം നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നു. സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു ട്രിഗറായിട്ട് ആക്ട് ചെയ്തിട്ടായിരിക്കും സ്ട്രെസ് ആക്ട് ചെയ്യുക. അങ്ങനെയാണ് മൈഗ്രെയിൻ അതൊരു ഫാക്ടർ ആകുന്നത്.
1: ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു ശീലം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്, പിന്നെ സ്ട്രെസ്, അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ലൈഫ് സ്റ്റൈല് കൊണ്ട് മൈഗ്രെയിൻ വരാൻ സാധ്യത കൂടുതലല്ലേ?
0: ഉറപ്പായിട്ടും. പൊതുവേ കണ്ടുവരുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്നിട്ട്, കാരണം രാവിലെ ഓഫീസിൽ പോകണമല്ലോ, അപ്പം നേരത്തെ എണീറ്റ് നമ്മൾ പോവും. ലേറ്റായിട്ട് എന്തൊക്കെ വന്നാലും കിടക്കുകയുള്ളൂ. പക്ഷേ ശനിയും ഞായറും ആകുമ്പോൾ ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം കൂടുതൽ കിടക്കാം, അപ്പോൾ ആ സമയം ഞാൻ ഉറങ്ങി ബാലൻസ് ചെയ്യാം എന്നൊരു പ്രവണതയൊക്കെ ഉണ്ട്. അതൊക്കെ തെറ്റായ ധാരണയാണ്. നമുക്ക് റെഗുലറായിട്ടുള്ള സ്ലീപ്പ്, റെഗുലറായിട്ട് പ്രോപ്പർ ഡ്യൂറേഷനിൽ സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ ഇത് മറികടക്കാൻ നമുക്ക് പറ്റുള്ളൂ. മൂന്ന് എംസ് പറയുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ എം എന്ന് പറഞ്ഞാൽ മാട്രസ് ആണ്. അതായത് സ്ലീപ്പ്, സ്ലീപ്പ് സൈക്കിൾ നമ്മൾ കറക്റ്റ് ആയിരിക്കണം. റെഗുലർ ടൈമിൽ ഉറങ്ങുക, റെഗുലർ ടൈമിൽ എണീക്കുക, ഈ സൈക്കിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ പല പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടും. ആയുർവേദത്തിൻ്റെ ബേസിക് ഫണ്ടമെൻറ്റൽസിൽ പറയുന്ന ഒന്ന് തന്നെയാണ് ഈ ഉറക്കം. അതായത് ഋതുചര്യ, ദിനചര്യ എന്നൊക്കെ കുറേ റിച്വൽസ്, അതായത് ഡെയിലി റിച്വൽസ് ചെയ്യാനും സീസണൽ റിച്വൽസ് ചെയ്യാനും, അതായത് എപ്പോഴും നേച്ചറുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനാണ് പറയുന്നത്. അതായത് നേച്ചറിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ചൂടുകാലം വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കുക, ചൂടുകാലം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ധരിക്കുക, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അതിൽ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഡെയിലി എത്ര മണിക്ക് കിടക്കണം, എപ്പം ഉറങ്ങണം, കിടക്കുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ മുന്നേ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കണം, കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെയാണ് ഉറക്കവും. അപ്പം അത്രയും സിസ്റ്റമിക്കായിട്ട് നമ്മൾ ഉറക്കം ക്രമീകരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ ലോങ് സ്ക്രീൻ യൂസേജ്, പ്രത്യേകിച്ച് മൊബൈലും ലാപ്പും, ഇപ്പം IT ഫീൽഡൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, നമ്മൾ അത്രയും എക്സ്പോസ്ഡ് ആണ് നമ്മുടെ സ്ക്രീൻസിനോട്. സ്ക്രീൻസ് നമ്മൾ വിട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ ഉറക്കവും കൂടെ കുറയുമ്പോൾ, ഉറങ്ങുമ്പോഴാണ് ശരിക്കും ആ സ്ക്രീൻ ടൈം ഇല്ലാണ്ടാവുന്നത്. അല്ലാത്ത സമയം എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റ്ലി സ്ക്രീനിന് മുന്നേ ആകുമ്പോൾ അത് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്.
1: നമ്മുടെ ആയുർവേദത്തിലും അതുപോലെ തന്നെ ജനറൽ മെഡിസിനിലും ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് തമ്മിലുള്ള പൊതുവെയുള്ള വ്യത്യാസം
0: ഇന്നതാണ് ഇന്നതിന് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എമർജൻസി മാനേജ്മെന്റിന് മോഡേൺ മെഡിസിൻ ഇല്ലാതെ നമുക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയും എഫിഷ്യൻറ്റും എഫക്റ്റീവും അത്രയും എന്താണ് റിലയബിളും ആണ് മോഡേൺ മെഡിസിൻ ആ കാര്യത്തിൽ. പക്ഷെ അതേ സമയം തന്നെ മോഡേൺ മെഡിസിൻ്റെ ഒരു ഗുണവും ദോഷവും ആയിക്കോട്ടെ, എന്താണേലും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്ന പല

0: മരുന്നുകളും ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നുണ്ട്. ഇതിനി കഴിക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും ദിവസം കഴിച്ചവർക്ക് ആ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. ഈ സൈഡ് എഫക്ട്സ് ആയുർവേദത്തിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആയുർവേദത്തിൽ റിലേറ്റീവ്ലി സേഫ് ആണെങ്കിൽ പോലും നമ്മൾ പല മരുന്നുകളും ഈ ആൾക്കാർ എന്ത് വിചാരിക്കും, ആയുർവേദത്തിന് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് ഇല്ലാതെ തന്നെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും. അത് ഹാംഫുൾ ആണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതും ലിവർ ഡിസോർഡേഴ്സ്, കിഡ്നി ഡിസോർഡേഴ്സ്, അങ്ങനെ പല ഡിസീസസും അതും ഉണ്ടാക്കാം. ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം ഫാസ്റ്റ് ആക്ടിംഗ് ആയിട്ടുള്ള മെഡിസിൻസും ആയുർവേദത്തിൽ പലതും ഉണ്ട്. അതുമൊക്കെ എമർജൻസി കണ്ടീഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, മോഡേൺ മെഡിസിനും ആയുർവേദിക് മെഡിസിനും. അപ്പം അത് പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രോപ്പർലി നമ്മളത് അസസ് ചെയ്ത് നമുക്ക് എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണ്, അപ്പം നമ്മൾ കൂടുതലും മോഡേൺ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അത് തെറ്റാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, പക്ഷെ എവിടെയാണ് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഇപ്പം ഒരു നീ സർജറി, നീ പ്രോബ്ലംസ് വരുമ്പോൾ, നീ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഒരു ആയുർവേദ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുക്കാം. നിങ്ങൾക്ക് നീ സർജറി ഇല്ലാണ്ട് തന്നെ ഇപ്പോഴുള്ള കണ്ടീഷനിൽ പെയിൻ കുറച്ച് ബെറ്റർ ആക്കിയിട്ട് ഫ്രണ്ടിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും അല്ലാതെ നോക്കിയാലും അത് ആ ഒരു സൊല്യൂഷൻ ചൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ സൊല്യൂഷൻസിനെ പറ്റിയിട്ട് അവെയർ ആയിട്ടിരിക്കുക. ആയുർവേദത്തിൽ സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ആയുർവേദത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം സ്പെഷ്യാലിറ്റീസ് പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം എല്ലാത്തിനും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശലാക്യതന്ത്ര, കണ്ണിനും ENT ഉള്ള സ്പെഷ്യാലിറ്റിയാണ് ശലാക്യതന്ത്ര, ശല്യതന്ത്ര, സർജറിക്കുള്ള സ്പെഷ്യാലിറ്റിയാണ് ശല്യതന്ത്ര, കായ് ചികിത്സ, ജനറൽ മെഡിസിൻ, ബാലചികിത്സ, പീഡിയാട്രിക്സ്, പ്രസൂതി തന്ത്ര, ഗൈനക്കോളജി, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് എൻലിസ്റ്റ് ചെയ്തിരിക്കുകയും അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും പറഞ്ഞിരിക്കുന്നതാണ് ആയുർവേദം.
1: ഇപ്പം നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണ് മൈഗ്രെയിൻ ചികിത്സയ്ക്കായിട്ട് എടുക്കുകയെന്ന് വെച്ചോ, അപ്പം ഈ പഥ്യം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണോ?
0: പഥ്യം ഫോളോ ചെയ്യേണ്ടി വരും. എപ്പോഴും ഉള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്, എനിക്ക് ഈ മരുന്ന് കഴിക്കണം, അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബേസിക് കോൺസെപ്റ്റ് ആൾക്കാരുടെ മനസ്സിൽ. പക്ഷേ അവിടെയാണ് നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടത്. ആ പഥ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന മരുന്നിനല്ല, ആ ഡിസീസിനാണ്. അതിപ്പം എങ്ങനെ എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം മോഡേൺ മെഡിസിനിൽ പെയിൻ കില്ലർ കുറച്ചാൽ മാറും, അവിടെ ഫുഡ് റെസ്ട്രിക്ഷൻസ് എനിക്ക് വലുതായിട്ടില്ല, എനിക്കിപ്പോൾ ട്രിഗറിംഗ് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറയും, കോഫി അല്ലെങ്കിൽ അങ്ങനെ ട്രിഗറിംഗ് ഫുഡ്സ് വരുന്ന സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷെ അല്ലാതെ ജനറലി എനിക്ക് കഴിക്കാൻ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആയുർവേദത്തിൽ എന്തുകൊണ്ട് ആ റെസ്ട്രിക്ഷൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ, ആ റൂട്ട് കോസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ റൂട്ട് കോസിന് അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് കൊടുക്കുമ്പോൾ അത് എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഫുഡ്സ് തന്നെ കഴിക്കണം. അപ്പം വീണ്ടും ബോഡിക്ക് നമ്മൾ അൺഹെൽത്തി ആയിട്ടും ട്രീറ്റ്മെൻറ്റിനെതിരെ സ്വഭാവമുള്ള ഫുഡ്സ് കഴിക്കുമ്പോൾ വീണ്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവില്ല. കാരണം നമ്മളിവിടെ റൂട്ട് കോസ് അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ മൈഗ്രെയിൻ്റെ എപ്പിസോഡിൻ്റെ പെയിൻ കുറയ്ക്കാനല്ല, മൈഗ്രെയിൻ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മൈഗ്രെയിൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ പല ഗ്രാനുലാരിറ്റീസും അതിൽ വരും. അത്രയും സൂക്ഷ്മമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ നോക്കുക.
1: പിന്നെ നമ്മൾ ഈ മൈഗ്രെയിൻ വരുന്ന സമയത്ത് ചിലർക്കുണ്ട് വൊമിറ്റ് ചെയ്ത് കഴിയുമ്പം ഒരു ചെറിയ ആശ്വാസം തോന്നും, അതെന്തുകൊണ്ടാ?
0: ഈ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഗസ് നെർവ് ഉണ്ട്. വാഗസ് നെർവ് ഈ വൊമിറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ഫിസിക്കൽ എക്സ്റ്റൻഷൻ ഉള്ള പരിപാടിയാണല്ലോ. ആ സമയത്ത് ഭയങ്കര ട്രിഗർ ആകുകയും വൊമിറ്റിംഗ് കഴിയുമ്പോൾ ഈ ഫിസിക്കൽ എക്സ്റ്റൻഷൻ നിൽക്കുമ്പോൾ ഒരു റിലാക്സേഷൻ മോഡിലോട്ട് വാഗസ് നെർവ് ആവുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് ആ ഒരു ആശ്വാസം കിട്ടുക എന്നുള്ളത്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ഛർദ്ദിച്ച് കഴിയുമ്പോഴേക്കും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, നമ്മുടെ ബോഡിയിൽ നിന്ന് കുറേ ഫ്ലൂയിഡ് പോവുകയാണല്ലോ. ഈ ഡീഹൈഡ്രേഷനും മൈഗ്രെയിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ്. പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദ സൊല്യൂഷൻ. പിന്നെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കൂടെ ആഡ് ചെയ്യാൻ തോന്നുന്നത്, നമ്മൾ ക്ലിനിക്കിൽ വരുന്ന പല സ്ത്രീകളിലും അവർ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരായിരിക്കും. തിങ്കളാഴ്ച വ്രതം അല്ലെങ്കിൽ ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലോങ് ഫാസ്റ്റിംഗിലേക്ക് പോകുന്ന സമയത്ത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാറുണ്ട്. അതായത് ഫുഡ് ഹാബിറ്റ്സ് പ്രോപ്പർ ആവാതിരിക്കുക എന്നുള്ള സമയത്ത്. അപ്പം ഈ ഉറക്കം റെഗുലറൈസ് ചെയ്യുന്നത് പോലെ തന്നെ മീൽ ടൈമിങ്സും, നമ്മുടെ മീലിലും എല്ലാം നമ്മൾ റെഗുലറൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കണം. കറക്റ്റായിട്ട് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനൊപ്പം നിങ്ങളൊരു ആയുർവേദ കൺസൾട്ടേഷൻ എടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള ചിട്ടയായ കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പോൾ രാവിലെ എണീക്കേണ്ട ടൈം മുതൽ എങ്ങനെ അത് നിങ്ങൾ ഓർഗനൈസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്.
1: അപ്പം ഈ കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം, അതുപോലെ ഈ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ ഇതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു,
0: അതായത് നമ്മൾ ആ രീതി അവിടെ റിവേഴ്സ് ചെയ്യാൻ നോക്കുകയാണ്. എൻ്റെ ശരീരം ഇതിനെ ട്രിഗറിങ് ഫാക്ടർ ആവാതിരിക്കാൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ളത് പോലെയാണ്. പ്രോപ്പറായിട്ട് മീൽ ടൈമിംഗ് സെറ്റ് ചെയ്യുക, അതായത് കറക്റ്റ് സമയത്ത് കഴിക്കുക, വിശപ്പ് വരുമ്പോൾ കറക്റ്റായിട്ട് കഴിക്കുക, കറക്റ്റ് അളവിൽ കഴിക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക, ബോഡിക്ക് വേണ്ട റെസ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ ഈ നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ട്രിഗറിങ് എഫക്റ്റ് ഒഴിവാക്കി കിട്ടും. ഈ മറ്റേ ചെറിയ ചെറിയ സ്മെല്ലടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ചെറിയ ചെറിയ ട്രിഗേഴ്സിനെ ഒരു മൈഗ്രെയിൻ എപ്പിസോഡിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഇൻറ്റൻസി പതുക്കെ പതുക്കെ കുറച്ച് വന്ന് നമ്മുടെ ബോഡിയും പതുക്കെ പതുക്കെ സ്ട്രെങ്തൻ ചെയ്ത് ഈ ട്രിഗേഴ്സിനെ ഒഴിവാക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സ്റ്റെപ്പുകൾ പറയുന്നത് തന്നെ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്റേണലി മെഡിസിൻസും ബാക്കി കാര്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ, ട്രീറ്റ്മെന്റ്സും ഒക്കെ. അപ്പൊ അതനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് വർക്ക് ആവും.
1: ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താമല്ലേ.
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഷ്യന്റും കൂടെ വിചാരിക്കണം, കാരണം വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആയിരിക്കും കൂടുതൽ പേർക്കും. വർക്ക് അല്ലെങ്കിൽ ഇപ്പം റിലേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെസ്, ഇപ്പൊ വർക്കിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അപ്പൊ ആ സ്ട്രെസ് അവിടെ തന്നെ കാണും. അതിനെ നമ്മൾ വിൽ പവർ കൊണ്ട് ഇത് സ്ട്രെസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ശീലങ്ങളിലൂടെയും അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതെന്നെ അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ്ഫുള്ളി കൂടെ ശ്രമിച്ചാൽ മാത്രമേ മൈഗ്രെയിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ മൈൻഡ്ഫുള്ളി ശ്രമിക്കാൻ യോഗ, പ്രാണായാമ, നമ്മുടെ ഈ ചിട്ടയായ ജീവിതശൈലി, ഉറക്കം കിട്ടുക, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. അങ്ങനെ നമ്മൾ അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മളും പ്രോപ്പർലി എംപവേർഡ് ആവും ഇതിനെ മറികടക്കാൻ. അതിൻ്റെ ഒപ്പം മെഡിസിൻസും കൂടെ വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും.
1: അപ്പൊ ഇതുപോലുള്ള ഈ ജോലികൾ ചെയ്യുന്ന ഇപ്പൊ ITക്കാരായിക്കോട്ടെ, അവരൊക്കെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇതിനൊന്നും ടൈം കാണില്ല. ഇപ്പൊ ഹെൽത്തിന്റെ കാര്യമാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ അവരത് പൊതുവേ അവോയ്ഡ് ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു ആ ഒരു ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണ് അവർക്ക് ഇതിനൊരു ഒരു ക്യൂർ ചെയ്യാൻ പറ്റുന്നത് മൈഗ്രെയിൻ?
0: അത് ഭയങ്കര ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഓരോ ആൾക്കാരുടെ ഇപ്പം എനിക്ക് ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ വർക്കാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വർക്കിൽ നമുക്ക് ഷോർട്ട് ബ്രേക്സ് എടുക്കാൻ പറ്റും, മൈൻഡ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യാൻ പറ്റും. എപ്പോഴും ആ ഡെസ്കിന് മുന്നിൽ അങ്ങനെ ഇരിക്കരുത്. നമുക്കിപ്പോൾ എല്ലാത്തിനും റിമൈൻഡർ ഉണ്ട്, വെള്ളം കുടിക്കാൻ റിമൈൻഡർ ഉണ്ട്, ഫോൺസിലെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമ്മൾ ശീലിക്കണം. അത് ശീലിച്ച് എനിക്ക് ഈ പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ മാറ്റിയെടുക്കും എന്നുള്ള ആ മൈൻഡ്ഫുൾ പ്രാക്ടീസിന് വളരെയധികം പങ്കുള്ള ഒരു ഡിസീസാണ് മൈഗ്രെയിൻ. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ടൈം ട്രീറ്റ്മെന്റിന് നമ്മൾ മാറ്റിവെക്കണം. എസ്പെഷ്യലി ഇപ്പോൾ ആയുർവേദമാണ് എടുക്കുന്നതെങ്കിൽ അത്രയും സിവിയർ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ശിരോധാര, നസ്യം, അതുപോലെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര റിലീഫ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റും കൂടെ കറക്റ്റായിട്ട് ചെയ്ത് വരുമ്പോൾ ഒരു ലോങ് ടേം സൊല്യൂഷനിലോട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
1: ഓക്കേ ഡോക്ടർ, അപ്പോൾ ഇന്ന് നമ്മുടെ സൗഖ്യ പരിപാടിയിൽ മൈഗ്രെയിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത് ഡോക്ടർ JSS ദേവ്, മെഡിക്കൽ കോണ്ടന്റ് ക്രിയേറ്റർ, കേരള ആയുർവേദ ലിമിറ്റഡ് ആണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നത്. നന്ദി സർ, നന്ദി, നമസ്കാരം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ കീർത്തന. 4 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന, ലോകത്തെ മുഴുവൻ ഒരൊറ്റ പന്തിലേക്ക് ചുരുക്കുന്ന ഒരു മാന്ത്രിക വിദ്യയുണ്ട്. അതാണ് ഫിഫ വേൾഡ് കപ്പ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു കളിയെക്കുറിച്ചല്ല, ഒരു ചരിത്രത്തെക്കുറിച്ചാണ്. ഏറെ ആവേശത്തോടെ രാജ്യങ്ങളും ആരാധകരും പരസ്പരം ഏറ്റുമുട്ടുന്ന കാൽപന്തിന്റെ മഹാചരിത്രം. ബ്രസീലും അർജന്റീനയും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ഇന്ന് കാണുന്ന വൻപന്മാരായത് എങ്ങനെയാണ്? എവിടെ നിന്നാണ് ഈ ലോകകപ്പിന്റെ തുടക്കം? ഇന്ന് നമുക്ക് ഫുട്ബോളിന്റെ ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാലോ?

ജൂൾസ് റിമേറ്റ് എന്ന മനുഷ്യന്റെ മനസ്സിലുദിച്ച ചിന്തയാണ് ഇന്നത്തെ ഫിഫ ലോകകപ്പായി മാറിയത്. അങ്ങനെ ആദ്യത്തെ ലോകകപ്പിന് വേദിയായി തിരഞ്ഞെടുത്തത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയാണ്. ഇന്നത്തെ പോലെ യോഗ്യത മത്സരങ്ങളോ വലിയ ബഹളങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. കേവലം 13 രാജ്യങ്ങൾ മാത്രമായിരുന്നു ആ മത്സരത്തിൽ പങ്കെടുത്തത്. യൂറോപ്പിൽ നിന്നുള്ള ടീമുകൾക്ക് ഉറുഗ്വേയിലെത്താൻ ആഴ്ചകളോളം കപ്പലിൽ യാത്ര ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ ആ കാലഘട്ടത്തിലെ അവസ്ഥ. ആദ്യത്തെ ലോകകപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയത് അയൽക്കാരായ ഉറുഗ്വേയും അർജന്റീനയും ആയിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ കട്ടവാശി. കളി കാണാൻ അർജന്റീനയിൽ നിന്ന് 10,000 ആളുകളാണ് ബോട്ടുമാർഗം ഉറുഗ്വേയിൽ എത്തിയത്. ഒടുവിൽ അർജന്റീനയെ 4-2 തകർത്ത് സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ ഉറുഗ്വേ ചരിത്രത്തിലെ ആദ്യത്തെ ലോകകപ്പ് ജേതാക്കളായി മാറി. അതായിരുന്നു തുടക്കം. '1934 and '1938 ഇറ്റലി ലോകകപ്പ് കിരീടം നേടി തിളങ്ങി നിന്നു. എന്നാൽ അതിനുശേഷം ഫുട്ബോൾ മൈതാനങ്ങളെ നിശബ്ദമാക്കിക്കൊണ്ട് 2nd World War 1939 പൊട്ടിപ്പുറപ്പെട്ടു. തോക്കുകളും ബോംബുകളും ലോകത്തെ വിറപ്പിച്ചപ്പോൾ 1942 and 1946 ലോകകപ്പ് മത്സരങ്ങൾ നടത്താതെ പോയി. നീണ്ട 12 ഇടവേളയ്ക്ക് ശേഷം 1950 ബ്രസീലിലാണ് പിന്നീട് ലോകകപ്പിന് വേദിയാകുന്നത്. ബ്രസീൽ ജനത ഉറപ്പിച്ചു കപ്പ് അവർക്ക് തന്നെയാണെന്ന്. ഫൈനലിൽ ഉറുഗ്വേയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ മർഗാനയിൽ 200,000 ആരാധകരാണ് അന്ന് തടിച്ചുകൂടിയത്. ഒരു സമനില മാത്രം മതിയായിരുന്നു ബ്രസീലിന് കപ്പടിക്കാൻ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന്. 1-2 ഉറുഗ്വേ ബ്രസീലിനെ അവരുടെ സ്വന്തം മണ്ണിൽ വെച്ചു തന്നെ തോൽപ്പിച്ചു. കളി കഴിഞ്ഞതും സ്റ്റേഡിയം മുഴുവൻ മരണവീട് പോലെ നിശബ്ദമായി. ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത് മർഖാന ദുരന്തം എന്നാണ്. തോൽവി താങ്ങാനാവാതെ അന്ന് പല ബ്രസീൽ ആരാധകരും ജീവൻ അവസാനിപ്പിച്ചു എന്നാണ് ചരിത്രം. എന്നാൽ മർഗാനയിൽ അന്ന് വീണ കണ്ണുനീരിന് മറുപടി നൽകാൻ ബ്രസീലിൽ നിന്ന് ഒരു 17 അവതരിച്ചു. ലോകം അവനെ വിളിച്ചു പെലെ. 1958 ലോകകപ്പിൽ കളിക്കാൻ വരുമ്പോൾ അവനൊരു സാധാരണ പയ്യനായിരുന്നു. എന്നാൽ ടൂർണമെന്റ് കഴിഞ്ഞപ്പോൾ അയാൾ ഫുട്ബോളിന്റെ രാജകുമാരനായി മാറി. അവിടെ ബ്രസീലിന്റെ സുവർണ സിംഹാസനം സ്ഥാപിക്കപ്പെടുകയായിരുന്നു.

തുടർന്ന് 1962 പിന്നീട് 1970 പെലെയുടെ നേതൃത്വത്തിൽ ബ്രസീൽ ലോകകപ്പ് ഉയർത്തി. 3 തവണ ലോകകപ്പ് നേടുന്ന ഏക താരം എന്ന റെക്കോർഡും പെലെ സ്വന്തമാക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ബ്രസീൽ ആരാധകരുടെ വേരുകൾ കിടക്കുന്നത് പെലെയുടെ ആ മാന്ത്രിക കാലുകളിലാണ് എന്ന് വേണമെങ്കിലും പറയാം. ബ്രസീലിന് പെലെയുണ്ടെങ്കിൽ അർജന്റീനയ്ക്ക് ആരാണുള്ളത്? അതെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ പേര് തന്നെ, ഡിയാഗോ മർഡോണ. 1986 മെക്സിക്കോ ലോകകപ്പ് മർഡോണ എന്ന ഒറ്റ മനുഷ്യന്റേതായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന നേരിട്ടത് ഇംഗ്ലണ്ടിനെയാണ്. രാഷ്ട്രീയമായാലും കായികപരമായാലും ഇരു രാജ്യങ്ങളും കടുത്ത ശത്രുതയിലുള്ള സമയമായിരുന്നു. ആ മത്സരത്തിലാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 സംഭവങ്ങൾ അരങ്ങേറിയത്. 1. മർഡോണ തന്റെ കൈകൊണ്ട് തട്ടി ഇംഗ്ലണ്ടിന്റെ ഗോൾ വലയിലേക്ക് പന്തെത്തിച്ചു. റഫറി അത് കണ്ടില്ല. പിന്നീട് മർഡോണ തന്നെ അതിന് വിശേഷിപ്പിച്ചത് ദൈവത്തിന്റെ അദൃശ്യ കൈ എന്നാണ്. അതേ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ 5 പ്രതിരോധ നിരക്കാരെയും ഗോൾ കീപ്പറെയും ഡ്രിബിൾ ചെയ്ത് വെട്ടിച്ച് മർഡോണ അടുത്ത ഗോൾ നേടി. അതിനെ 100-ാം ഗോൾ എന്ന് ലോകം പിന്നിവിടിച്ചു. അങ്ങനെ ആ വർഷം മർഡോണ അർജന്റീനയ്ക്ക് ലോകകപ്പ് നേടിക്കൊടുത്തു. ഒരു ഫുട്ബോൾ ദൈവത്തെ പോലെയാണ് ഇന്നും അർജന്റീനക്കാർ മർഡോണയെ കാണുന്നത്.

ലാറ്റിൻ അമേരിക്കൻ ആധിപത്യത്തിന് ശേഷം ഫുട്ബോളിലെ ആധിപത്യം പിന്നീട് യൂറോപ്യൻ വമ്പന്മാരുടെ കൈകളിലേക്ക് മാറുന്നതാണ് ലോകം കണ്ടത്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഫുട്ബോളിൽ കരുത്താർജിച്ചു. 1998 സിനിദിൻ സിദാന്റെ കരുത്തിൽ ഫ്രാൻസ് തങ്ങളുടെ ആദ്യ ലോകകപ്പ് സ്വന്തമാക്കി.

രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം 1994 ബ്രസീൽ തങ്ങളുടെ 4 ലോകകപ്പ് നേടി. തുടർന്ന് 2002 റൊണാൾഡോ നസീറിയുടെ മാതൃകതയിൽ ബ്രസീൽ തങ്ങളുടെ 5 കിരീടവും സ്വന്തമാക്കി. അതായിരുന്നു ബ്രസീലിന്റെ അവസാന ലോകകപ്പ് കിരീടം. പിന്നീട് വന്ന വർഷങ്ങൾ യൂറോപ്പിന്റേതായിരുന്നു. 2006 ഇറ്റലിയും 2010 സ്പെയിനും ലോകകപ്പ് കിരീടം സ്വന്തമാക്കി.

നമ്മൾ വേൾഡ് കപ്പ് ചരിത്രത്തിന്റെ അവസാന താളുകളിലേക്ക് വരികയാണ്. കഴിഞ്ഞ 15 വർഷങ്ങളായി ഫുട്ബോൾ ലോകം ഭരിക്കുന്നത് രണ്ടു പേരാണ്, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഇരുവരും എല്ലാ ക്യാമ്പ് ട്രോഫികളും റെക്കോർഡുകളും സ്വന്തമാക്കിയെങ്കിലും ഒരു ലോകകപ്പ് ഇല്ലാത്തത് വലിയൊരു കുറവായി അവശേഷിച്ചിരുന്നു. അങ്ങനെ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ ആവേശം നിറഞ്ഞ 2022 ഖത്തർ ഫുട്ബോൾ. മരുഭൂമിയിലെ ആ കളിപ്പൂരം ഒരു സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സിലേക്കാണ് നീങ്ങിയത്. ഫൈനലിൽ മെസ്സിയുടെ അർജന്റീനയും എംബാപ്പയുടെ ഫ്രാൻസും തമ്മിൽ നേർക്കുനേർ. 3-3 എന്ന സ്കോറിൽ സമനിലയിലായ കളി പെനാൽറ്റി ഷൂട്ടിലേക്കാണ് നീങ്ങിയത്. ഒടുവിൽ ഫ്രാൻസിനെ തകർത്ത് മെസ്സി ആ കനക കിരീടത്തിൽ ചുംബിച്ചു. അതോടെ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം ഗോട്ട് എന്ന സിംഹാസനത്തിലേക്ക് എത്തി. റൊണാൾഡോയുടെ ക്യാപ്റ്റൻസിയിലെ പോർച്ചുഗലും നെയ്മറിന്റെ ബ്രസീലും ഒക്കെ കണ്ണുനീരോടെ മടങ്ങിയെങ്കിലും ആ ലോകകപ്പ് ആരാധകർക്ക് സമ്മാനിച്ച ആവേശം ചെറുതല്ല.

അതെ സുഹൃത്തുക്കളെ, 1930 ഉറോഗിയിൽ തുടങ്ങിയ ആ കാൽപന്ത് കളി ഇന്ന് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമായി മാറിക്കഴിഞ്ഞു. പെലെയും മർഡോണയും സിദ്ധനും മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഫുട്ബോൾ ചരിത്രത്തിലെ ഓരോ ഏടുകളാണ്. ഇനിയും പുതിയ താരങ്ങൾ വരും, പുതിയ ചരിത്രങ്ങൾ എഴുതപ്പെടും. പക്ഷേ ഫുട്ബോൾ എന്ന വികാരം എന്നും ഇതേപോലെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും. നാട്ടിലെ ചായക്കടകളിലെ തർക്കങ്ങളും വീട്ടിന്റെ മുകളിൽ ഉയർന്ന പതാകകളും രാത്രി ഉറക്കമൊഴിച്ച് കളി കാണുന്ന ആ സുഖവും പിന്നെ നാടൻ പന്തയങ്ങളും അത് വേറെ ഒന്നിനെ നൽകാൻ കഴിയില്ല. ഈ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ആരുയർത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് കീർത്തന. കേട്ടുകൊണ്ടിരിക്കാം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ ചന്തകള് പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.